അരകുറല്ല പൂരണോ പൂരണോ സമ്പൂരണോ പരിപൂരണോ എല്ലാം പൂരണോ പൂരണോ പൂർണി അപ്പടിന് പേര് വെച്ചിருപ്പാങ്ക പൂർണിമ എന്ന പൂരണോ അതുപോലെ കർത്തർ നമുക്കുള്ളേ പൂരണോ തന്ന് നടത്തുവാർ സന്തോഷം.